പിന്നെ വോസികച്ചിക്ലോ നിഫായും കൊറാൻ ഹെർക്കെ ഭൂമിക്കുറു അണി കാർബിയജ മേൻ കർജി ദുനത്തുംഭാൻ സ്റ്റുഡിയോ ലോങ് പെന്നിലി എറോൺ റോം പിക്കാടും പജിർസി ആകാശവാണി ഗുവാഹത്തി മഹാബാഹുവാങ് ടെങ് ലോങ് പെൻ കാർബിയജായ് മേ ഡാങ് പഞ്ചുലോ ജൈമേക്കെ വാങ്ങലക്കെ മിജാം ഫ്യോ ലോങ് പെൻ മിത്ര ഫറോ പ്ലീരാ ക്രേ സിരാ തക് ബർഫ കിലോ ഹാർസ് ഫാറു ട്രക്സി റൈൻ കൊയ്ര സിർക്കെ പ്ലപെൻകെ മെഗാ ഹാർസ് പെൻ ഫാറു ഇസിരാ ഇസിരാ തക് ബർ ട്രക് കാർബിയജായ് മേ ലോങ് പെൻ അപ്രാങ്സിക്കെ പിനിയാ സാർലാം തേ അർജുപൻ ഇക്സിനാ পিনিয়া সারলাম থেকে আভিতে আলু ক্লার ক্লাংচেন লাম থেকে মান আলু ক্লাংচেন আবলোকে সে কার্তিয়া ফানকে মেউলো লং ঠেক ঠেতে আলুকে সারসি কেমি মুচলা আ থেকে লং লেদের আমাতসি আলু ক্লাং চেন সে কার্কলি এন্ডেলো মুনি রাতুম ভু কে হ্যাং কপাসি কাহুদ কপা চেলাই রম রম পেন কানিং চে পোন আলাম থে লাসি সকার বেতুম সার্চ পালাম থে ইল আভে তে আলু ক্লাং চেন মাতাং তে আভে সি পুতে আকে মে নে সি লং ঠু লক পুকি পুইদামালাম থে পিনিয়া সারলাম থে কে লাপু আঞ্চল লো

നിങ്ങളിത്തും ജൈമേ കർജുലോം ബോംലൊക്കെ ആകാശവാണി ഗുവാഹത്തി മഹാബാഹു പെൻ അതുകൊണ്ടൊക്കെ പിന്നെ ഭോം കുറാനെ പൊച്ചി ജൈമേ കപ്പച്ചുനബാൻ കച്ചങ്ങായ ലഞ്ചീറ പിന്നിലാ ബാങ്സാ ലിങ്ങോ പെന്നിലി കച്ചങ്ങായ പൊന ലഞ്ചീറ ബോം പെൻ നിങ്ങളിത്തുമാറ്റ പറങ്സിക്കെ ബാരി റോം ഭർപ്പി പെൻ കിലുൻ പോം മാലംസോ আফান্ত লবংসলঞ্জির নানিতমান পার্জপদিক তাইটে আর্জিক সিনেং লবংসলঞ্জির